ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 3. കൊല്ലവർഷം 1201, കർക്കിടകം 9. 2026 ജൂലൈ 25 തീയതി ശനിയാഴ്ച. എഫ് ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ.
2: രാമനിൽ അധർമ്മക്കറകൾ കാണുന്ന കണ്ണുകൾ ആന്ധ്യത്തിലാണ്. അവിദ്യയുടെ ഭാണ്ഡം രാമായണത്തിന്റെ ജ്ഞാനാഗ്നിയിൽ ഹോമിക്കുമ്പോൾ രാമൻ എന്ന ധർമ്മസ്വരൂപനായ നരോത്തമൻ പ്രത്യക്ഷപ്പെടുന്നു. ശുദ്ധബോധത്തിന്റെ മായിക തലത്തിൽ രാമതത്വവും രാമഹൃദയവും ആത്മാനാം മാനുഷം മന്യേ എന്ന ആത്മമുദ്രയേകുന്ന രാമൻ നമ്മുടേതാവുന്നു, നാം രാമൻ്റെയാകും. തരളിത വൈകാരികതയുടെ ഹൃസ്പന്ദമുണർത്തുന്ന ചില മുഹൂർത്തങ്ങളിൽ രാമനിലെ സാധാരണ മനുഷ്യൻ ലോകാഭിരാമനായാണ് പൂജയേൽക്കുക. രാമൻ അവതാര പരിവേഷം വെടിയുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ അനുവാചകനുള്ളിൽ ആത്മീയ ലൗകികതകൾ അഭിന്നമാകുന്നു. അദ്വൈത ലയനത്തിന്റെ ആമുഖക്കുറിയാണിത്. ലങ്കാദഹനാനന്തരം ഹനുമാൻ സീതാദേവിയോട് യാത്രാനുമതി വാങ്ങി മഹാർണവം ചാടിക്കടന്നു. കവിനിവഹവീരരേ കണ്ടിതു സീതയെ കാകുൽസ്ഥ വീരനനുഗ്രഹത്താലഹം എന്ന് ചൊല്ലി കാത്തുനിന്ന വാനര സംഘത്തിനു മുന്നിൽ രാമദൂതനെത്തി. ജാമ്പവാദികളോട് ലങ്കാദഹനമടക്കം അവിടെ നടന്ന ദൗത്യ കഥ പറഞ്ഞ് രാമനെ കാണുവാൻ അവർ നടന്നു. ഒടുക്കം ലക്ഷ്യസ്ഥാനമായ രാമസന്നിധിയിലെത്തി രാമനെ വണങ്ങി. ഹനുമാൻ ദൗത്യ നിർവഹണ കാര്യങ്ങളും ലങ്കാദഹനവും സൂക്ഷ്മമായി ആദരാതിരേകത്തോടെ രാമസവിധം അറിയിക്കുന്നു. അങ്കുലിയമേകി അടയാളവാക്യം നൽകിയപ്പോൾ സീത മോതിരം കണ്ണീർ കൊണ്ട് കഴുകിയ കഥ ആർദ്രഹൃദയനായി വർണ്ണിച്ചു കൊടുക്കുകയാണ് ഹനുമാൻ. രാമന് വിശ്വാസത്തിനായി സീത ഏൽപ്പിച്ച ചൂടാരത്നം കൊടുത്ത ശേഷം അടയാളവാക്യമായി സീത പറഞ്ഞ ജയന്ത കഥയും ഔചിത്യപൂർവം വിവരിക്കുന്നുണ്ട്. കരഞ്ഞ് കണ്ണീർ വറ്റിയ സീതാദേവിയെ താൻ ആശ്വസിപ്പിച്ചെന്നും രാമനും കവികുലവുമെത്തി രാവണവധാനന്തരം സീതയെ മോചിപ്പിക്കുമെന്നും ദൂതനെന്ന നിലയിൽ താൻ പറഞ്ഞ കാര്യം രാമനോട് ഹനുമാൻ ഉണർത്തിച്ചിട്ടുണ്ട്. ഉരസി മുഹുരഭി മുഹുരണച്ചു പുൽകീടിനാൻ നോർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. രാമനിലൂടെ നിത്യാനുഗ്രഹവർഷം നേടി നിൽക്കുന്ന ഹനുമാനെ ആചാര്യകവി ആഹ്ലാദ വായ്പോടെ വർണ്ണിച്ച് പ്രണമിക്കുകയാണ്. അധ്യാത്മരാമായണത്തിൽ സേവാസമർപ്പണ സൗഭാഗ്യത്തിലൂടെ നക്ഷത്ര തിളക്കം നേടിയെടുക്കുകയാണ് ആഞ്ജനേയൻ. എന്റെ ആലിംഗനം സർവസ്വദാനത്തിന് സമമാണെന്ന് ഉണർത്തിച്ച രാമനും ഇവിടെ സൃഷ്ടിക്കുന്നത് മനുഷ്യമഹത്വത്തിന്റെ മഹാസംഗീതികയാണ് ആശ്ലേഷദാനം. മഹാദാനമാണെന്ന് അനുഭവിച്ചറിയുന്ന ഹനുമാന് അത് വരലാഭം തന്നെയായിരുന്നു. ആത്മീയ പ്രഭാവം ആർജിച്ച മഹത്തുക്കൾ നിസ്സംഗബുദ്ധിയോടെ വിശുദ്ധി ലാവണ്യത്തിൽ സ്പർശിച്ചനുഗ്രഹിച്ചാൽ അനിർവചനീയമായ വിദ്യുത് തരംഗമായി ആ സ്പർശാനുഭൂതിക്ക് പാത്രമാകുന്നവരിൽ കമ്പനമുണ്ടാക്കുമെന്നത് ശാസ്ത്രസത്യം കൂടിയായി സ്വീകരിക്കാം. ആധ്യാത്മിക തത്വങ്ങളെ തൊട്ടുണർത്തുന്ന സ്നേഹരസമാണ് ആ ആലിംഗനം. അനുഗ്രഹ വിഭൂതിയുടെ പ്രഹർഷങ്ങളാണ് ഹനുമാൻ ഈ മുഹൂർത്തത്തിൽ ഏറ്റുവാങ്ങുന്നത്. യുദ്ധകാന്ഡത്തിൽ സമാന അനുഭൂതി പകരുന്ന മറ്റൊരു ദൃശ്യമുഹൂർത്തവുമായി ഇത് ചേർത്ത് വായിക്കാം. ശ്രീരാമ പട്ടാഭിഷേകാനന്തരം രാമദൂതന്മാർക്കെല്ലാം അവരർഹിക്കുന്ന അനുഗ്രഹ പാരിതോഷികം സമ്മാനിക്കുകയാണ്. സീത ഉയർത്തിപ്പിടിച്ച രത്നഹാരം കണ്ട് ആഹ്ലാദചിത്തനായി രാമൻ പറയുന്നു, സീതേ, നിനക്കിഷ്ടമുള്ള ആൾക്ക് അത് സമ്മാനിക്കാം. സീത മറ്റാരെയുമല്ല വിളിച്ചത്, ഹനുമാനെ തന്നെയായിരുന്നു. രഘുവരൻ ഹാരം കൊണ്ട് വിളങ്ങി നിൽക്കുന്ന ഹനുമാനെ കണ്ട് ആനന്ദപരവശനായി മധുരാക്ഷരത്തിൽ പറയുന്നു, വീര, ഏതു വരമാണ് നിനക്ക് തരേണ്ടത്? ഹനുമാൻ ആഹ്ലാദത്തോടെ പ്രതിവചിച്ചു, സ്വാമിൻ പ്രഭു നിന്തിരുവടി തന്നുടനാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം. മറ്റൊരു വരവും തനിക്ക് വേണ്ടെന്നാണ് ഹനുമാൻ രാമനെ ഉണർത്തിക്കുന്നത്. ആ രാമാശ്ലേഷം തന്നെയായിരുന്നു രാമദൂതന് ലഭിച്ച വിശിഷ്ടമായ വരം. ഭക്തി കൊണ്ടു നേടുന്ന ആ ബ്രഹ്മത്വം പോലെ രാമാലിംഗനത്താൽ ആഞ്ജനേയൻ നേടുന്നത് ബ്രഹ്മാനന്ദ വിഭൂതി തന്നെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ.
0: ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവകരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരം മാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, മഹാകവി കുട്ടമ്മത്ത് എഴുതിയ ചില വള്ളച്ചാട്ടങ്ങൾ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം, ആലാപനം ശ്രീയുക്ത വർമ്മ. 6:15 അർച്ചന, അത്യാത്മരാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ചാലകം, കണ്ണൂർ ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്ററിനെ കുറിച്ചറിയാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി, അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈം. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്ത കണ്ണൂർ GVHSS സ്പോർട്സ് സ്കൂളിന്റെ വിശേഷങ്ങൾ. 7:55 റീഗ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിത ഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പ്രിയം പ്രിയതരം, ഗായികയും സംഗീത അധ്യാപികയുമായ എ പ്രകാശിനി മാധവൻ എസ് ജാനകിയുടെ അനശ്വര ഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. 10:00 നേർവഴി, കാഴ്ചപരിമിതി നേരിടുന്നവർക്കുള്ള പ്രത്യേക പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ സേവന വാർത്തകൾ. 12:15 കോൽക്കളി. 12:40 ആരോഗ്യദീപ്തി. 1:00 ഓർമ്മയിലൊരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴിയിലെ ഇനങ്ങൾ. വൈകുന്നേരം 5:00 സംസ്കൃത പാഠം. 5:15 അത്യാത്മരാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കോട്ടയം ജലാവൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. പയ്യന്നൂർ വെള്ളോറ കാര്യപ്പള്ളി സ്വദേശി ജോസ് എം ജേക്കബിന്റെ കാർഷികാനുഭവങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Subhadra Ramachandran. The Union Cabinet has approved a draft bill to set up fast-track courts to ensure stricter punishment in cases of paper leaks.

മൂത്തു ചരചര ഘോഷം കൂട്ടി പല വഴി നേരെ ചാഞ്ഞും വളഞ്ഞും പാഞ്ഞും ഇളം വല്ലിയെ പുണർന്നും മരങ്ങളെ വലം

കുടമയാം കടലിൻ്റെ നെടിയ ഗോപുരം കടന്നകത്തുപോകി അരുവികൾ കെഴുമൈക്യം.

0: ശ്രദ്ധ മനുഷ്യർക്കുമുണ്ടെങ്കിലോ നിരുപമ സുഖരത്നാകരമായി ചേരാം.
1: നിങ്ങൾ കേട്ടത് മഹാകവി കുട്ടമത്ത് രചിച്ച ചില വെള്ളച്ചാട്ടങ്ങൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ശ്രീയുക്ത വർമ്മ. കാവ്യാഞ്ജലി.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന, അധ്യാത്മരാമായണ പാരായണം.
1: ശ്രീരാമൻ വനയാത്രയ്ക്ക് തയ്യാറാകുന്നു. സത്യപരായണനായ രാമന്റെ പിതൃഭക്തി, നിസ്സംഗത, ഭാതൃസ്നേഹം, മാതൃവാത്സല്യം എന്നിവ വ്യക്തമാക്കുന്ന കഥാസന്ദർഭം. ചിരന്തന ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ നിസ്തുല പ്രതീകമായ സീതയുടെ പതിഭക്തി അനിയാദൃശമാണ്. ഈ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.

0: അധ്യാത്മരാമായണം ഇപ്പോൾ പാരായണം ചെയ്തത് കാവാലം ശ്രീകുമാർ.
1: അർച്ചന സമാപിക്കുന്നു. ഇനി തദ്ദേശ വാർത്തകൾ.
2: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗം ഇന്ന് രാവിലെ 10:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ സൌത്തിനും കണ്ണൂരിനുമിടയിലുള്ള താണ ആയിക്കര ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ അടച്ചിടും. PWD പഴയ വെസ്റ്റ് കോസ്റ്റ് റോഡിൽ NS ടാക്കീസിന് സമീപം പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ മുതൽ 1 മാസത്തേക്ക് 100 മീറ്റർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. വാഹനങ്ങൾ ഗാന്ധി സർക്കിൾ വഴി പോകണം. ബാലസംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കഥാ കവിത രചനാ മത്സരം ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ VK കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടക്കും. കെൽട്രോൺ നടത്തിവരുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൌജന്യ ഓൺലൈൻ ശില്പശാല ഇന്ന് വൈകിട്ട് 7 മുതൽ 8 വരെ. പങ്കെടുക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9495 64 27 22. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഇ ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണം നാളെ രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കും. പിലാത്തറ കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി നാളെ രാത്രി 7:30 നാടകം അവതരിപ്പിക്കും. ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്യും. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ഏരിയ സമ്മേളനം നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. കാർഗിൽ വിജയ് ദിവസ് ആചരണം നാളെ വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പനോനേരി KG മാസ്റ്റർ മെമ്മോറിയൽ വായനശാല ആന്റ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന എസ് ജാനകി അനുസ്മരണവും ക്യാരംബോർഡ് കൈമാറുന്നതിന്റെ ഉദ്ഘാടനവും നാളെ വൈകുന്നേരം 5 മണിക്ക് നടക്കും.

0: കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയന്റെ ജില്ലാ കൺവെൻഷനും SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ അംഗങ്ങളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തും KPAM വായനശാലയും ചേർന്ന് ഇന്ന് രാവിലെ 10:30 വായനശാലയിൽ സൌജന്യ ആയുർവേദ ഹോമിയോ ക്ലിനിക് സംഘടിപ്പിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കാടിയാത്ത് പ്രകാശൻ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം August 1 ശനിയാഴ്ച രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹായയോജന പദ്ധതിയിലേക്ക് അർഹരായ മത്സ്യകർഷകർ, തൊഴിലാളികൾ, ചെറുകിട സംരംഭങ്ങൾ എന്നിവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 83 30 07 46 39 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വെള്ളരിക്കുണ്ട് താലൂക്ക് വികസന സമിതി യോഗം August 1 വൈകുന്നേരം 3 മണിക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേരും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഉടമ വിഹിത കുടിശ്ശിക 4 തവണകളായും തൊഴിലാളി വിഹിത കുടിശ്ശികയും അടച്ചു തീർക്കാൻ September 30 അപേക്ഷിക്കാം. തൊഴിലാളി വിഹിതം 36 മാസത്തിന് മുകളിൽ കുടിശ്ശികയുള്ളവർക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. ഫോൺ നമ്പർ 04972705197. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം August 1 രാവിലെ 11 മണിക്ക് കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 30-31 തീയതികളിലായി നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04985203001. വെസ്റ്റളേരി ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ ITIയിൽ വിവിധ ട്രേഡുകളിലായി SSC വിഭാഗത്തിന് സംവരണം ചെയ്ത ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് ഈ മാസം 27 അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04672341666. കുറ്റ്യാട്ടൂർ കുളങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നാളെ നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ July 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048714471.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
6: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
7: ലാപ്ടോപ്പോ?
6: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
8: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
9: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കൊയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയിലി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
12: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം.

0: അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ഇ എൻ ടി ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
1: ശ്രീനാരായണ ITI 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൌകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ്, കണ്ണൂർ 2. ഫോൺ 0497-270-9065, മൊബൈൽ 9947-27871.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
4: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
3: അതെങ്ങനെയാ?
4: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
3: എടാ, സംഭവം കൊള്ളാലോ.
4: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
5: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
6: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
5: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
6: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
5: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
6: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
7: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ July 26 ഞായറാഴ്ച രാവിലെ 10 കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ പൾസ് പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048-7144-71.
8: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
11: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
14: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

0: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഈ ആഴ്ച കണ്ണൂർ ട്രാക്കിസിൽ ഞാനും ഉണ്ടാകും, കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 2 25 81 സാന്ദ്രകച്ചി മാംഗ്ലൂർ സെൻട്രൽ വിവേക് എക്സ്പ്രസ് 1:24 1:63:45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂറും വൈകിയോടുന്നു.

ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാലുമായുള്ള അഭിമുഖം കേൾക്കാം. അവസാന ഭാഗം തുടർന്ന് വരദ സി കെ അവതരിപ്പിക്കുന്ന കവിത. തുടർന്ന് തളിപ്പറമ്പ് റോഡ്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് സ്വന്തമായി സ്ഥാപനം നടത്തുന്ന ജിഷ ഗോപാലനുമായി റോഡ്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫാക്കൽറ്റി അഭിലാഷ് നാരായണൻ നടത്തുന്ന അഭിമുഖം.

രാത്രി 8:40 സേവന വാർത്തകൾ, 9:15 കായികലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ അതിഥി ബാനർജിയുടെ തുമ്പി ദാത്ര.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൗരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് ആണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതു സേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൗഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303 ദശലക്ഷത്തിലധികം വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167 ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ SJ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60 വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ടപ്പിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136 പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 ദിവസത്തെ സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റ സ്വകാര്യത നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റ് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി N ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് P ജഗന്നിവാസൻ.
5: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
4: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടു കുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ജുറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി കെ തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മനാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 മരിച്ചു. മനാശ്ശേരി ഗവൺമെന്റ് യു സ്കൂളിൽ 2 വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
6: കേന്ദ്രീയ മന്ത്രിമണ്ഡലേന പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗ പ്രകരണേഷു പരീക്ഷാസു അനുചിത സാധന പ്രയോഗസ്യ ച പ്രകരണേഷു ച ദ്രുത ന്യായാലയാനാം സ്ഥാപനായ സഹൈവ ദോഷേഭ്യഃ കഠോരദണ്ഡ വിധാനം സുനിശ്ചേതും പ്രാരൂപ വിധേയകം അനുമോദിതം. സംസദ് ഭവന പരിസരെ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അധ്യക്ഷതായാം സമ്പന്നേ മന്ത്രിമണ്ഡലീയോപവേശനെ ഏതത് പ്രാരൂപ വിധേയകം അനുമോദിതം. സൂത്രാണാമനുസാരേണ പ്രസ്താവിതം വിധേയകം ആഗാമി സപ്താഹേ സംസദി പ്രസ്തുതം ഭവിഷ്യതി. അസ്മിൻ മധ്യേ പരീക്ഷാ പരിഷ്കാരാണാം ദിശി മഹത്വപൂർണ പദക്ഷേപേണ രാഷ്ട്രീയ പരീക്ഷാഭികരണേണ 47 അധികാരിണഃ സേവാതഃ നിഷ്കാസിതഃ. അഭികരണേന മഹാപ്രബന്ധക സ്ഥലസ്യ വരിഷ്ഠ വ്യാവസായിക പദാനാം തഥാ സംഘലോക സേവായോഗസ്യ പ്രതിഭാസേതു ഇതി പടലമാധ്യമേന

0: മന്ധരയ്ക്ക് ഏതാനും നാഴികകളെ വേണ്ടിവന്നുള്ളൂ. മന്ധര കൊട്ടാരത്തിലെ അധികാരസ്ഥാനങ്ങളിലൊന്നുമില്ല, വെറുമൊരു കുബ്ജയായ ദാസി മാത്രമാണവർ. കേകയ രാജാവായ അശ്വപതിയുടെ റാണിയുടെ ദാസിയായിരുന്നു മന്ധര. കൈകേയിയും സഹോദരൻ യുദ്ധാജിത്തും ചെറുതായിരുന്നപ്പോൾ രാജാവ് രാജ്ഞിയുടെ ഒരു നിർബന്ധബുദ്ധി സഹിക്കാതെ അവരെ ഉപേക്ഷിച്ചു. അന്നു മുതൽ മന്ധര കുട്ടിയായിരുന്ന കൈകേയിക്ക് മാതൃനിർവിശേഷമായ സ്നേഹലാളനകളും പരിചരണങ്ങളും കൊടുത്തു വളർത്തി. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ കൂടെ കൂട്ടാതിരിക്കാൻ കൈകേയിക്ക് കഴിയുമായിരുന്നില്ല മന്ധരയെ. മന്ധരയ്ക്ക് കൈകേയിയുടെയും ഭരതന്റെയും ഉയർച്ചയിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതുകൊണ്ടാണ് രാമാഭിഷേക വാർത്ത അറിഞ്ഞ് ക്ഷുഭിതയായത്. കൈകേയിയോടുള്ള സ്വാതന്ത്ര്യം, സ്നേഹം എത്രമാത്രമായിരുന്നെന്ന് ദുർഭഗേ, മൂഢേ, മഹാഗർവിതേ എന്ന ശകാര സംബോധനയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഏഷണിക്ക് നല്ലൊരു മാതൃകയാണവർ. ആദ്യം ഒരു അന്യതാബോധം സൃഷ്ടിക്കുക, ഭയപ്പെടുത്തുക, പിന്നെ നിന്റെ നന്മയ്ക്കാണ് പറയുന്നതെന്ന് ഏഷണിക്കാരുടെ സ്ഥിരം പല്ലവി പറയുക, ഒടുവിൽ സപത്നീ മത്സരം എന്ന മർമ്മത്തിൽ തന്നെ കുത്തി. രാമാഭിഷേക വാർത്ത കേട്ട് സ്വർണനോപുരം സന്തോഷത്തോടെ സമ്മാനിച്ച കൈകേയിയെ കൊണ്ട് രാമനെ വനത്തിലയക്കാനും ഭരതനെ രാജാവാക്കാനും പ്രാപ്തയാക്കുക. ഇതൊക്കെയാണ് മന്ധര ചെയ്തത്. ന്യസ്തമായി വച്ചിരുന്ന രണ്ട് വരങ്ങൾ ഓർമ്മിപ്പിച്ച് രാജാവിൽ നിന്നും കാര്യം നേടാനുള്ള സൂത്രവും പറഞ്ഞുകൊടുത്തത് കൈകേയിയാണ്. എന്തിന്, രാമനെ സ്വന്തം പുത്രനേക്കാൾ സ്നേഹിച്ചിരുന്ന കൈകേയി മൂന്നാമതൊരു വരമായി രാമൻ വൽക്കലധാരിയായിട്ട് ജഡാധാരിയായിട്ട് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് വനത്തിൽ അലയണം എന്ന ഒരു വരം കൂടി രാജാവിനോട് ചോദിക്കുന്നത് കാണുമ്പോൾ മന്ധരയുടെ സ്വാധീനശക്തി എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ആധ്യാത്മ രാമായണം അയോധ്യകാണ്ഡത്തിലെ ഏതാണ്ട് 150 വരികളിൽ തിമിർത്താടുന്ന മന്ധരയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയില്ല. ഒരിക്കൽ ശത്രുഘ്നൻ അതുവഴി നടന്നു നീങ്ങുന്ന മന്ധരയെ കണ്ട് ഓടിച്ചിട്ട് പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതൊഴിച്ചാൽ അന്ന് ഭരതൻ തടഞ്ഞു. മന്ധരയോടുള്ള സ്നേഹം കൊണ്ടല്ല, അങ്ങനെ ചെയ്താൽ ശ്രീരാമൻ കോപിക്കുമെന്ന കാരണത്താൽ. എന്നാൽ മന്ധരയുടെ ഇടപെടലാണ് രാമായണത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഇന്ധനത്തിലാണ് രാമായണം അന്ത്യം വരെ നീങ്ങുന്നതെന്ന് പറഞ്ഞത് പുത്തേഴത്ത് രാമൻ മേനോനാണ്. അതെ, മന്ധരയില്ലെങ്കിൽ രാമൻ കാട്ടിൽ പോവില്ല, രാവണവധമില്ല. എന്തിന്, നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാനെ കാണാൻ പോലും നമുക്ക് പറ്റുമായിരുന്നില്ല. മന്ധര എന്ന പ്രതിഭാസം നമ്മുടെ ഇടയിൽ നിരന്തരം വിളയാടുന്നു. നാം അതിൽ പെട്ടുപോകാറുണ്ട്. ശ്രീരാമന്റെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവായ്പ കൊണ്ടും അവിടെ മന്ധരത്വം ചെലവായില്ല. ഐക്യം ഇത്തരം ഇടപെടലുകളെ ചെറുക്കും. ദാസികൾക്ക് പോലും ബന്ധങ്ങൾ ഏഷണിയിലൂടെ തകർക്കാൻ കഴിയും എന്നൊരു മുന്നറിയിപ്പും കവി നമുക്ക് തരുന്നു. അധികാരസ്ഥാനത്തിരിക്കുന്നവർ വാക്കുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു താക്കീതും ഈ കഥയിലുണ്ട്. കാലം മാറുമ്പോൾ ചിന്താഗതിക്കും സാഹചര്യങ്ങൾക്കും മാറ്റം വരും. അതുകൊണ്ട് അറിയാത്ത ഭാവിയിലേക്ക് വാഗ്ദാനം പാടില്ല, അതും അധികാരത്തിലുള്ളവരിൽ നിന്നും. ഇനി രാമാവതാരം രാവണ നിഗ്രഹത്തിനാണല്ലോ അഭിഷേകം. അവിടെ മുടങ്ങേണ്ടത് ലോകത്തിനാവശ്യമാണ്, ലോക നന്മയ്ക്കാവശ്യമാണ്. ദേവന്മാർ അതിന് തിരഞ്ഞെടുത്തത് സാധുവായ ഒരു ദാസിയെ. വാണീദേവിയെ കൊണ്ട് മന്ധരയുടെ നാവിലൂടെ ഇക്കാര്യങ്ങളെല്ലാം പറയിച്ചതാണെന്ന് മനസ്സിലാവുമ്പോഴാണ് മന്ധരയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് മന്ധര ഒരേഷണിക്കാരിയല്ല, ലോക കല്യാണത്തിന് ഇടനില നിന്ന പുണ്യവതിയാണ്, നമിക്കപ്പെടേണ്ട ഒരു പുണ്യവതി.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കണ്ണൂർ. സമയം 7 കഴിഞ്ഞ് 5. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 2 25 81 സാന്ദ്രകച്ചി മാംഗ്ലൂർ സെൻട്രൽ വിവേക് എക്സ്പ്രസ് 1:26 1:43:45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:20 1:63:33 വെരാവൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് 17 വൈകി ഉച്ചയ്ക്ക് 1 കണ്ണൂരിലെത്തിച്ചേരും.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: FM ഡയറി.

0: ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
2: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ ആവേശം കൊള്ളിച്ച് ഒരു ലോകകപ്പ് ഫുട്ബോൾ ഇവിടെ അവസാനിച്ചപ്പോൾ കണ്ണൂരിന്റെ കായിക ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ് ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്റർ. ഇന്ന് ജാലകത്തിലൂടെ കണ്ണൂർ ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്ററിനെ കുറിച്ച് കൂടുതൽ അറിയാം.
1: ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്റർ 68 കളിയെ ജീവനതുല്യം സ്നേഹിച്ച രണ്ട് പ്രതിഭകൾ. അതിൻ്റെ തുടക്കം ഫുട്ബോൾ ഫ്രണ്ട് മാഗസിൻ എന്ന ഒരു മാസികയായിരുന്നു. പിന്നീട് അതൊരു 10 വർഷം അതങ്ങനെ കൊണ്ടുപോയപ്പോൾ പിന്നെ അവരുടെ മനസ്സിൽ നിന്നും വന്ന ഒരാശയമാണ് കണ്ണൂരിലെ പിഞ്ചു കുട്ടികളെ ഫുട്ബോൾ രംഗത്ത് ബൂട്ടിട്ട് പഠിപ്പിക്കുക എന്നുള്ളത്.
0: ഏകദേശം 58 വർഷങ്ങൾക്ക് മുൻപ് ഫുട്ബോൾ കളിയെ സ്നേഹിച്ച രണ്ട് മനുഷ്യർ NT കരുണാകരനും കെ കുഞ്ഞിരാമനും ചേർന്നാണ് ഫുട്ബോൾ ഫ്രണ്ട് സ്പോർട്സ് മാഗസിൻ ആരംഭിക്കുന്നത്. ആ മാഗസിനിൽ നിന്നുള്ള വരുമാനത്തിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഗുണമേന്മയുള്ള ഫുട്ബോൾ പരിശീലനം ലഭ്യമാക്കുക എന്ന മഹത്തായ ലക്ഷ്യമായിരുന്നു ഇതിനു പിന്നിൽ ഫുട്ബോൾ ഫ്രണ്ട് കോച്ചിംഗ് സെന്റർ കൺവീനർ കെ ബാലകൃഷ്ണൻ.
1: അന്നത്തെ കാലത്ത് കുഞ്ചു കുട്ടികൾക്ക് ബൂട്ട് വാങ്ങിക്കാനുള്ള കഴിവോ സാധുക്കളായ കുട്ടികൾക്ക് ഫുട്ബോൾ രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുമില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ മനസ്സിലൊന്നും ഉദിച്ച ഒരാശയമായിരുന്നു കുട്ടികളെ ചെറുപ്പത്തിൽ പിടികൂടി ഫുട്ബോൾ രംഗത്ത് കൊണ്ടുവരിക എന്നതും അതനുസരിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതും. അങ്ങനെ 1978 ലോക ശിശുദിനമായ ദിവസം കണ്ണൂരിലെ ജവഹർ മൈതാനത്ത് ആ തുടക്കം കുറിച്ചു. കേരള സ്റ്റേറ്റ് കോച്ചായ കെ ഭരതനും കൂടിയായിരുന്നു അന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ തുടക്കം ഉണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങി 2-3 വർഷം മുതൽ തന്നെ എല്ലാ ഇല്ലായ്മകളെയും അതിജീവിച്ചുകൊണ്ട് ഒരു കുട്ടിയെ ആ 3 വർഷം കൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് ജൂനിയർ ടീമിൻ്റെ ഒരംഗമായിട്ട് വളർത്തിയെടുക്കാൻ ആ 3 കൊല്ലം കൊണ്ട് അവർക്ക് സാധിച്ചു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കുട്ടികളെ ഇന്ത്യയിലുള്ള ഒരുപാട് ക്ലബുകൾക്കും പട്ടാള ടീമുകൾക്കും പിന്നെ പോലീസ് ടീമുകൾക്കും നൽകാനുള്ള ഒരു അവസരം സെന്ററിലുണ്ടായിരുന്നു. 8 പ്രതിഭകൾ ഇവിടുന്ന് ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് കളിച്ചിട്ടുണ്ട്. അതിൽ ധനേഷ് 4 വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു.
0: ഇപ്പോൾ ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്റർ ഒരു രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റായി പ്രവർത്തിക്കുന്നു. ട്രസ്റ്റിന്റെ വൈസ് ചെയർമാൻ KP ജയബാലൻ.
2: ഇന്ന് ഒരു ട്രസ്റ്റാണ് ഇതിന്റെ ഭരണം നിർവഹിക്കുന്നത്. കോർപ്പറേഷന്റെ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് സ്വന്തമായി ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. കുട്ടികളെ വളർത്തിയെടുക്കുക, സ്റ്റേറ്റ് തലത്തിലായാലും യൂണിവേഴ്സിറ്റി തലത്തിലായാലും അഖിലേന്ത്യാ തലത്തിലായാലും പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും 45 കുട്ടികളെ ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. 10 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഇത് ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് കോച്ചിങ് നൽകുന്നത്. തുടക്കത്തിൽ അവർക്ക് ഡ്രസ്സായാലും ജേഴ്സി ആയാലും ബൂട്ടായാലും ഫുട്ബോളായാലും എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഇന്നും അതുപോലെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ വൈകുന്നേരം എത്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് ഇന്നവരൊന്നുമില്ല, അതിന് ആഗ്രഹിക്കുന്ന കഴിവുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് പരിശീലിപ്പിക്കണം.
0: ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്റർ പരിശീലകൻ അക്ഷയ്.
3: ഞാനിവിടെ വന്നത് വെച്ചാല് ഞാൻ മുന്നേ വേറൊരു അക്കാഡമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഇവിടുത്തെ ഹെഡ് കോച്ചസ് നമ്മൾ കൂടെ കളിച്ചതായിരുന്നു, അവര് വിളിച്ചതോടെയാണ് ഇങ്ങനെ വന്നത്. ഇപ്പൊ 2 വർഷമായിട്ട് ഇവിടെ അക്കാഡമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് കോച്ചായിട്ട്.
0: പൊതുവെ കുട്ടികൾക്ക് ഫുട്ബോളിനോട് അല്ലെങ്കിൽ മറ്റ് ഇതര കായിക ഇനങ്ങളോടുള്ള താല്പര്യം എങ്ങനെയാണ്?
3: നിലവിൽ ഇപ്പോൾ ഈ അക്കാഡമിയിൽ തന്നെ 3 കുട്ടികൾ പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. യൂത്ത് ഐ ലീഗ് അവർ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്ന കുട്ടികളെല്ലാവരും പ്രൊഫഷണലി കളിക്കാരാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വരുന്നത്.
0: സാധാരണഗതിയിൽ സൗജന്യം എന്ന് പറയുമ്പം ആളുകൾക്ക് അതിൽ എല്ലാ രീതിയിലുള്ള പരിശീലനങ്ങളും കിട്ടുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് നിലവിൽ ഇവിടെയുള്ള ഒരു അവസ്ഥ?
3: ഇവിടെ ഇപ്പം എന്ന് വെച്ചാല് 1 ഇയർ ഒരു കരിക്കുലം പ്ലാൻ ചെയ്തിട്ടുണ്ട് കോച്ചസ്. അപ്പൊ അത് രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വന്ന് എടുത്തു പോകുന്ന രീതിയല്ല, 1 ഇയർ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ആയിട്ടാണ് ഇവിടെ.

0: സെഷൻ കൊടുക്കുന്നത് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ അടുത്ത് ആ ഭാഗത്ത് നിന്ന് കളി കാണാൻ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം KFA യൂത്ത് ലീഗ് ചാമ്പ്യൻസ് ആയ മുത്തൂറ്റിൽ ഇഹാൻ എന്ന് പറഞ്ഞ കുട്ടി ഇവിടെ കളിച്ച പ്ലെയറാണ്. ഇപ്പം നിലവിലൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണ്. ഇഹാൻ വെയിൽസ് FC കളിച്ചിട്ടാണ് മുത്തൂറിലേക്ക് പോകുന്നത്. അതുപോലെ അക്ഷിത് വിനോദും വെയിൽസ് FC കളിച്ചതാണ്. വിഷ്ണു വിനോദ് വെയിൽസ് FC കളിച്ചിട്ട് വന്ന പ്ലെയറാണ്. അശ്വിനും വെയിൽസിൽ കളിച്ചു. നാല് കുട്ടികൾ അങ്ങനെ വെയിൽസ് FC ചെന്നൈയിൽ കളിച്ചിട്ട് വന്ന പ്ലെയേഴ്സാണ്. ഇവിടുത്തെ കൊടുക്കുന്ന കരിക്കുലം ബേസ്ഡ് ആയതാണ് അവർക്ക് അവിടെ പോയി പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അതെ, കുട്ടികൾക്ക് ഇപ്പം വീക്കിലി 2 ഡേയ്സ് ആണ് ക്യാമ്പ് കിട്ടുന്നത്. അതും വൺ അവറാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടി സമയം അനുവദിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് അതുപോലെ കുട്ടികളുടെ ട്രെയിൻ ടൈമിംഗ് കിട്ടി കഴിഞ്ഞാൽ അവർ അതുപോലെ പെർഫോം ചെയ്യാനും പറ്റും. അവരിപ്പം പോലീസ് സ്റ്റോഫിലാണ് പെർഫോം ചെയ്യുന്നത്. അതും 1 അവറാണ് ചെയ്യുന്നത്. മുന്നേ അവർ നമ്മളെ പോലീസ് മൈതാനത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഗ്രൗണ്ട് റെഡിയാക്കി വന്നപ്പോൾ കിട്ടിയിട്ടില്ല ഇതുവരെ.
1: ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്റർ ജോയിന്റ് കൺവീനർ സോഹൻ:
2: എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു സൗജന്യ ഫുട്ബോൾ പരിശീലന കേന്ദ്രം നടത്തുന്നുണ്ടെങ്കിലും അത് നിലവിൽ അഭിമുഖീകരിക്കുന്ന ഒരു പിടിയായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ട്. ആത്യന്തികമായി കളിക്കളങ്ങൾ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. കണ്ണൂർ എന്ന് പറയുന്നത് മൈതാനങ്ങളുടെ നാട് എന്ന് ഒരു കാലത്തിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും ഇന്ന് കുട്ടികൾക്ക് യഥേഷ്ടം കളിക്കാനുള്ള മൈതാനങ്ങൾ കണ്ണൂരും പരിസരത്തും, പ്രത്യേകിച്ച് കണ്ണൂർ പട്ടണത്തിൻ്റെ പരിസരത്ത് ഇല്ല. മണിക്കൂറിന് 1000 വാടക നൽകിയാണ് ഇന്ന് കുട്ടികൾ പരിശീലിക്കുന്നത്. മാത്രമല്ല, ഈ കൃത്രിമ മൈതാനങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പരിമിതമായ സ്ഥല സൗകര്യവും അതുപോലെ സമയപരിമിതിയും കൊണ്ട് കുട്ടികൾ വീർപ്പുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ നിത്യവും കാണുന്നത്. പോലീസ് ടർഫിലാണ് പരിശീലിക്കുന്നത്. കണ്ണൂരിൽ ഇത്രയധികം ആവേശമുള്ള ഒരു ജനത ഉണ്ടായിട്ട് പോലും അധികാരികളോ അല്ലെങ്കിൽ മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന എത്രയോ മൈതാനങ്ങൾ, കോട്ട മൈതാനത്തും പോലീസ് മൈതാനത്തും ഉണ്ടായിരുന്ന മൈതാനങ്ങൾ അവശേഷിപ്പിക്കാനുള്ള ഒരു ദീർഘവീക്ഷണം ഇല്ലായ്മ നമുക്ക് അവിടെ കാണാവുന്നതാണ്. പോലീസ് മൈതാനമായിരുന്നാലും കണ്ണൂർ സ്റ്റേഡിയമായാലും ആധുനിക രീതിയിലുള്ള പുൽമൈതാനങ്ങൾ നിർമ്മിച്ചെങ്കിലും കണ്ണൂരിലുള്ള 1000 കുട്ടികൾക്ക് അവിടെ പരിശീലിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമല്ല. നിയന്ത്രിതമായ സമയ പരിമിതിയും ഒരു ദിവസം ഇത്ര മണിക്കൂർ മാത്രമേ ഈ നാച്ചുറൽ ഗ്രാസ് മൈതാനങ്ങളിൽ കളിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ആധുനിക ഫുട്ബോളിന്റെ ശാസ്ത്രീയമായ രീതികളും സാങ്കേതിക മികവുകളും കുട്ടികളിലേക്ക് പകർന്നു നൽകാൻ ഇന്ന് മികച്ച പരിശീലക സംഘം ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്ററിലുണ്ട്. പരിശീലകൻ ബിബറ്റ രാധാകൃഷ്ണൻ:
3: 5 ഇവിടുന്ന് ഫുട്ബോൾ ഫ്രണ്ട്സ് ഫ്രീ കോച്ചിംഗ് സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ ചെന്നൈ സായിൽ ഒരു 5 കഴിഞ്ഞ് ഒരു ഐ ലീഗെല്ലാം കളിച്ചു. പിന്നെ യൂത്ത് ഐ ലീഗെല്ലാം കളിച്ചതിന് ശേഷം തിരിച്ച് കോച്ചിംഗ് പഠനം സ്റ്റാർട്ട് ചെയ്ത് ഫുട്ബോൾ ഫ്രണ്ട്സ് ഫ്രീ കോച്ചിംഗ് സെന്ററിൽ നിന്നാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ബി ലൈസൻസ് കഴിഞ്ഞു. ഇപ്പോൾ കറന്റ്ലി ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ യൂത്ത് ഡെവലപ്മെൻറ്റിൽ ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. 1 പ്ലാൻ സിസ്റ്റം കരിക്കുലം സെറ്റാക്കിയിട്ടാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ കിഡ്സ് നമ്മൾ നോക്കുന്നത് ടെക്നിക്കലി ടാക്ടിക്കലി വൈസ് ആണ് കുട്ടികളെ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ നമ്മളൊരു മാച്ച് എക്സ്പ്ലോറേഷൻ കൊടുക്കും. അണ്ടർ പ്രഷറിലൊന്ന് കളിച്ച് പഠിക്കാനും ഫ്രണ്ട്ലി മാച്ചസ് കൊണ്ടുവരുന്നുണ്ട് കുട്ടികൾക്കായിട്ട്. ഇപ്പം ഞങ്ങൾ ഹാർഡായി ഫേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്കിവിടെ ഫേസ് ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് ഒരു ബോൾ എന്നുള്ള ഒരു സിസ്റ്റമായിട്ടാണ് പോകുന്നത്. നമ്മൾ ഹാർഡായിട്ട് ഫേസ് ചെയ്യുന്നത് ഗ്രൗണ്ടിൻ്റെ ഇഷ്യൂ ആണ്. മോർ ദാൻ 8 പ്ലെയേഴ്സ് ഇപ്പം നമുക്ക് കണ്ണൂർ ഡിസ്ട്രിക്റ്റിനും പിന്നെ യൂത്ത് ഐയിലേയും കളിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി കളിച്ച കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 3 പ്രോഗ്രാമിലേക്കാണ് കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത്. അറൌണ്ട് 8, 7, 8, 9 ഇയേഴ്സ് ഓൾഡ് കുട്ടികളെ എടുത്തിട്ട് അടുത്ത ഒരു 10 ഇന്ത്യക്ക് വേണ്ടി വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ടെക്നിക്കലി ടാക്ടിക്കൽ വൈസ് തന്നെയാണ് അവരെ നമ്മൾ നേർച്ചർ ചെയ്തെടുക്കുന്നത്. പിന്നെ ഗെയിം എക്സ്പീരിയൻസ്, ഒരു വർഷം നമ്മൾ അറൌണ്ട് ഒരു 40 ഒരു 30-40 ഗെയിംസ് അവരെ കളിപ്പിക്കാൻ ഞങ്ങൾ നോക്കുന്നത് പരമാവധി. ഇപ്പം അറൌണ്ട് നമ്മൾ 20 അവരെ കളിപ്പിച്ചു.
1: പുതുതലമുറ ഏതെങ്കിലും ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുന്നത് ശാരീരികവും മാനസികവുമായി അവരെ കരുത്തുറ്റവരാക്കുന്നു. ഫുട്ബോൾ ഫ്രണ്ട് പരിശീലകൻ പ്രകീർത്ത്:
4: 5-6 പഠിക്കുന്നൊക്കെ ടൈമാണ് മാമൻ എന്നെ ആദ്യമായിട്ട് കോച്ചിങ്ങിന് കൊണ്ടാക്കുന്നത്. അതിനു മുന്നേ കളിക്കലുണ്ടായിരുന്നു, പക്ഷേ ഒരു കോച്ചിങ് സെൻറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ആ ടൈം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ട്രെയിനിങ് ചെയ്യുകയും ഡെയിലി ട്രെയിനിങ്ങിന് പോകുമായിരുന്നു. രാവിലെ എണീച്ച് പോകും. ഞാൻ ഏകദേശം ഒരു 9 ആ ഒരു ടൈമിലാണ് ഞാൻ ജൂനിയർ ടീമിന് ഫസ്റ്റ് ആയിട്ട് സൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആണ് ആദ്യമായിട്ട് ഒരു ലീഗ് മത്സരം, ഒരു അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കളിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. എൻ്റെ ഏജിൽ ഉണ്ടായ കുറേ പേരുണ്ടായിരുന്നു. ഏത് ഗെയിമായാലും അതിന് അതിൻ്റെതായ ഒരു ഫിസിക്കൽ ഡിമാൻഡ്സ് ഉണ്ടാവും. കുട്ടികൾക്ക് ഏതാ ഇഷ്ടം അത് അവർ ചെയ്തോട്ടെ. വീട്ടിൽ തന്നെ ആകുമ്പോൾ അന്ന് കുട്ടികൾക്ക് കൂടുതലും ഫോണ്, കാര്യങ്ങൾ, TV ഏത് നേരവും. അപ്പോൾ മണിക്കൂറുകളോളം ആ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുന്നതിൻ്റെ ദോഷം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ കുട്ടികളെ ഇതേപോലെ പുറത്തേക്ക് വിട്ട് പറ്റും. ഇപ്പം കൂടുതൽ പേരൻസും ഭയങ്കരമായിട്ട് കൺസേൺഡും കെയറിങ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു സംഭവങ്ങൾ കുട്ടികളിൽ കാണാനും പറ്റും. കാരണം അവർക്ക് അവർ പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു. പുറത്ത് പോയി ഒരു സ്പോർട്സ് പേഴ്സൺ എന്തായാലും ഒരു ഗെയിം കളിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഒക്കെ കളിക്കുമ്പോൾ അതിൻ്റെതായ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ കുട്ടികൾ അങ്ങനത്തെ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്ത് വരിക എന്നുള്ളതും കുട്ടികളെ ഭാവിയിലുള്ള ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്കും ഭാവിയിൽ ഒരു പ്രശ്നം നേരിടാനുള്ളൊരു സ്ട്രെങ്ത്ത് കൊടുക്കാനെല്ലാം സ്പോർട്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ അതെങ്ങനെ തരണം ചെയ്ത് വരിക എന്നുള്ളതാണ് ഒരു സ്പോർട്സ് പേഴ്സണിൻ്റെ ഇത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ പേരൻസിൻ്റെ ഒരു സപ്പോർട്ടും പുഷും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളെ ഫുട്ബോൾ ഫ്രണ്ട്സ് പോലത്തെ ഫ്രീ കോച്ചിങ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ നാട്ടുകാർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഒരു അഭിപ്രായം. ടാലൻറ്റുകളുള്ള കുട്ടികൾ ഇഷ്ടം പോലെ നമ്മളെ നാട്ടിലുണ്ട്. ഇന്ത്യയിൽ തന്നെ നാഷണൽ ടീമിലേക്ക് വരുമ്പം ഒന്നോ രണ്ടോ പേരേ മലയാളികളുള്ളൂ. അതിൽ കണ്ണൂർക്കാർ എന്ന് പറയാനൊന്നും ആരുമില്ല. ഇപ്പം പണ്ട് കാലത്തെല്ലാം നമ്മളെ ഫുട്ബോൾ ഫ്രണ്ട്സ് എന്ന് വളരെയധികം നാഷണൽ ടീമിലേക്കെല്ലാം സെലക്ഷൻ നേടിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പം നമ്മളിപ്പം മുന്നിലുണ്ടായെടുക്കുന്ന ബാക്കിലേക്ക് വന്നൊരു അവസ്ഥയാണുള്ളത്. നമ്മളെ നാട്ടിലുള്ള ടാലൻറ്റുകൾ തന്നെ വളർത്തി കൊണ്ടുവരണം എന്നുള്ളൊരു ഇതാണ് നമ്മളെ ബാക്കിൽ ഉള്ളത്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഡ്രഗ്സിൻ്റെ യൂസെല്ലാം കുറച്ച് കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിലേക്കെല്ലാം പോകാണ്ടിരിക്കണമെങ്കിൽ കുട്ടികൾ ഇതേപോലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ കുട്ടികൾ ഒരു എയിമും ഫോക്കസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഹെൽത്ത് നോക്കുമ്പോൾ ഈ ഡ്രഗ്സിനോടുള്ള ഇതും അതിൻ്റെ ബാഡ് എഫക്ട്സും ഒക്കെ കുട്ടികൾ മനസ്സിലാക്കുകയും അതിലേക്ക് പോകാണ്ട് നിൽക്കാനുള്ളൊരു ഇതും ഉണ്ടാവും. ഗ്രൗണ്ടുകളുടെ കാര്യം പറയുമ്പോൾ പണ്ട് ഒരുപാട് ഗ്രൗണ്ടുകൾ വയൽ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ കുട്ടികൾ എല്ലായിടത്തും പോയി കളിക്കും. ഇപ്പാണെങ്കിൽ എല്ലായിടത്തും ബിൽഡിങ്ങും കാര്യങ്ങളും ഈ ടൗൺ ഏരിയ പ്രത്യേകിച്ച് ഗ്രൗണ്ടുകളൊക്കെ വളരെ ലിമിറ്റഡായി.
1: കായിക പരിശീലനത്തിനൊപ്പം ആരോഗ്യ പരിപാലനത്തിനും നൽകിയ പ്രാധാന്യം അക്കാദമിയുടെ പ്രത്യേകതയായിരുന്നു. കളിക്കിടെ പരിക്കേൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യ സേവനം നൽകാൻ അക്കാലത്ത് കണ്ണൂരിലെ പ്രമുഖ ഡോക്ടർമാരും ഒപ്പമുണ്ടായിരുന്നു. ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്റർ കൺവീനറും മുൻ കോച്ചുമായ കെ ബാലകൃഷ്ണൻ തുടരുന്നു.
5: നമ്മുടെ ഈ കോച്ചിംഗ് സെന്ററിന്റെ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ റീഡിഫ് ഡോട്ട് കോമിന്റെ ചെയർമാനായ ശ്രീ അജിത് ബാലകൃഷ്ണനാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോച്ചിംഗ് സെന്റർ ഇന്നും കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ 2008 2012 ഫിഫയുടെ 2 അംഗീകാരം ലഭിക്കുകയും ഒരുപാട് പ്രസന്റേഷൻ 20 ബോള് ജേഴ്സി ഒരുപാട് മറ്റുള്ള ഉപകരണങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കുന്ന സമയത്ത് പറ്റുന്ന പരിക്ക് പഴയ കാലത്ത് ഞങ്ങളെ ഡോക്ടർമാരായ ഡോക്ടർ പി എം ഷേണായി, ഡോക്ടർ എ രവീന്ദ്രൻ, ഡോക്ടർ പി എം രമേശ്, ഡോക്ടർ ജയ്സൺ, ഡോക്ടർ വി എസ് നായന തുടങ്ങിയ ഡോക്ടർമാർ സൗജന്യമായിട്ട് കുട്ടികളെ ചികിത്സിക്കാറുണ്ടായിരുന്നു.
1: ഒരു കായിക അക്കാദമി എന്നതിലുപരി കുട്ടികളുടെ സമഗ്ര വികസനത്തിനായുള്ള കേന്ദ്രമായിരുന്നു ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്റർ. ഇന്ന് 4.5 പിന്നിട്ടിട്ടും ഫുട്ബോൾ ഫ്രണ്ട് അതിന്റെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സാമ്പത്തിക ലാഭമല്ല, മറിച്ച് സമൂഹത്തിന് മികച്ച യുവാക്കളെയും കായിക താരങ്ങളെയും സമ്മാനിക്കണമെന്ന ദൃഢനിശ്ചയമാണ് ഈ സ്ഥാപനത്തെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത്. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജേഷ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്.

0: വാർത്തകൾ. കള്ളാർ, പനത്തടി, കോടോംവെളൂർ, ഈസ്റ്റെളേരി, വെസ്റ്റെളേരി, കിനാനൂർ, കരിന്തളം പഞ്ചായത്തുകളിൽ താമസിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായത്തിന് അപേക്ഷിക്കാം. വരുമാനപരിധി 2 ലക്ഷം രൂപ. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഭീമനടി, പനത്തടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467296011. SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി ഈ മാസം 31 വരെ അപേക്ഷിക്കാം. യോഗ്യത പ്ലസ് ടു. പ്രായപരിധിയില്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 62 82 88 02 80. കണ്ണൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസിന്റെ കീഴിലുള്ള തളിപ്പറമ്പിലെ കരിമ്പം ഫാമിൽ കാഷ്വൽ ലേബറർ തസ്തികയിൽ 6 ഒഴിവുകളുണ്ട്. തളിപ്പറമ്പ്, കുറുമാത്തൂർ, പന്നിയൂർ വില്ലേജുകളിൽ സ്ഥിര താമസക്കാരും 18-നും 41-നും ഇടയിൽ പ്രായവും കുറഞ്ഞത് 5-ാം ക്ലാസ് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ തളിപ്പറമ്പ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഈ മാസം 30-നുള്ളിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം അപേക്ഷ നൽകണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0460220009400. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ആറളത്ത് പ്രവർത്തിക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലിൽ കരാറടിസ്ഥാനത്തിൽ റെസിഡന്റ് ട്യൂട്ടറെ നിയമിക്കുന്നതിന് PSC യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ സിവിൽ സ്റ്റേഷൻ അഡീഷണൽ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ 28-ന് 5 മണിക്ക് മുൻപ് അപേക്ഷ ലഭിക്കണം. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27-ന് രാവിലെ 10:30 കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രി ഓഫീസിൽ നടക്കും. യോഗ്യത പ്ലസ് ടു VHSC ആൻഡ് ഓഡിയോമെട്രി ടെക്നീഷ്യൻ. CCBT മുൻപരിചയം അഭികാമ്യം. ഫോൺ നമ്പർ 0467221718. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വ്യക്തിഗത വായ്പാ പദ്ധതികളിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 10 ലക്ഷം രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. പ്രായപരിധി 18-നും 60-നും ഇടയിൽ. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0460202050036. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ

0: തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന് ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
1: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മിയർലി എ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് ബട്ട് ദ സ്യൂറിയസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ടുഡേ ദ വേൾഡ് ഇസ് ബീങ് റീഷേപ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഓദർ റാപ്പിഡ് സയന്റിഫിക് അഡ്വാൻസസ്. യൂണിവേഴ്സിറ്റീസ് ലൈക് ദിസ് ഹാസ് ഇവിൻ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ദാറ്റ് നോളജ് ഇസ് ഗൈഡഡ് ബൈ വിസ്ഡം, എത്തിക്സ് ആൻഡ് കോമ്പസ്.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-ഉം 4-ഉം ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലെ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരിക്കേ സേ ഭാരത് മേ ഡെവലപ് കർണെ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ബി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഥാ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരിക്കേ സേ സോച്ന.
0: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂലൈ 18 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ടു വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽ രാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
4: तक इंडस वाटर ट्रीटी की बात है, सिंधु जल संधि की समझौते की बात है, इस पर

0: हमारा पक्ष साफ है और हम लोगों ने समय समय पर आपको याद भी दिलाया है कि भारत का ये मानना है कि ये सिंधु जल संधि तब तक स्थगित रहेगा जब तक पाकिस्तान सीमा पार आतंकवाद को अपना समर्थन देना बंद नहीं करेगा।
1: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ 1963 മുതൽ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് സഞ്ജു കുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാറയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനം ഒരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെക്കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: റിംഗ് കമ്പോസ്റ്റിന് വേണം കൃത്യമായ ഇനോക്കുലം. മാലിന്യത്തെ വളമാക്കാൻ ഹരിതമിത്രം കോയർപിത് ഇനോക്കുലം. ജൈവ മാലിന്യ സംസ്കരണത്തിന് ഇനി ഹരിതമിത്രം.
3: സംസ്ഥാന ശുചിത്വ മിഷന്റെ അംഗീകാരത്തോടെയുള്ള ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ ഉൽപ്പന്നം.
4: ഫോൺ 9496923694.
5: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
6: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
5: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
6: ഫോൺ 9446071998.
7: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
8: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്
9: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
8: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
9: ഡ്രൈവർസ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
8: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
9: ഫോൺ 6282520614.
10: അപൂർവ ഗാനം.

മഹേന്ദ്രന്റെ സംവിധാനത്തിൽ 1980 റിലീസ് ചെയ്ത പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രത്തിൽ എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പഞ്ചു അരുണാചലത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. അന്തരിച്ച മലയാള ചലച്ചിത്ര താരം ജയൻ അഭിനയിച്ച തമിഴ് സിനിമ എന്ന സവിശേഷത ഈ ചിത്രത്തിനുണ്ട്.

0: നിങ്ങൾക്കറിയാമോ? ഔട്ടർ സ്പേസ് ട്രീറ്റി എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബഹിരാകാശം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സ്വതന്ത്രമായി ഉപയോഗിക്കാനും പര്യവേഷണം നടത്താനുമുള്ള മേഖലയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ഔട്ടർ സ്പേസ് ട്രീറ്റി. 1967 നിലവിൽ വന്ന ഈ ഉടമ്പടിയിൽ ഇന്ത്യയടക്കം 118 രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട്.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
0: കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ് കണ്ണൂർ GVHSS സ്പോർട്സ് സ്കൂൾ. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്ത ഈ സ്ഥാപനം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കായിക വികസനത്തിൽ ശ്രദ്ധേയമായ സംഭാവനയാണ് നൽകുന്നത്. പഠനത്തിനൊപ്പം ശാസ്ത്രീയ പരിശീലനവും ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന ഈ കായിക കലവറയുടെ വിശേഷങ്ങളാണ് ഇന്ന് സ്പോർട്സ് ടൈമിൽ.
2: നിലവിൽ ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമാണ് സ്പോർട്സ് ഡിവിഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് 2 നേരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
0: ഫുട്ബോളിൽ മികച്ച താരങ്ങളെ വാർത്തെടുത്ത GVHSS സ്പോർട്സ് സ്കൂളിന്റെ പരിശീലന മികവിനെ കുറിച്ച് ഫുട്ബോൾ കോച്ച് അജിത് MS സംസാരിക്കുന്നു.
2: ഇതിനകത്ത് പല കുട്ടികളും നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ വരെ നമ്മുടെ സ്കൂളിലുണ്ട്. 36 കുട്ടികളിൽ 19 കുട്ടികളോളം നാഷണൽസ് കേരളത്തിന് വേണ്ടിയിട്ട് പല ഏജ് കാറ്റഗറിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പോരാതെ ഇപ്പോൾ നിലവിൽ AFC ഏഷ്യകപ്പിന്റെ U17 ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ ട്രയൽസിലേക്ക് 2 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രേയ MS ഭാവപ്രിയ, അവർ രണ്ടുപേരും പ്ലസ് വൺ വിദ്യാർത്ഥികളാണ്. 7 മുതൽ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ പഠിച്ചു വരുന്ന കുട്ടികളുമാണ്. നമ്മുടെ ക്യാമ്പിന്റെ ടൈമിങ് 2 നേരമാണ് പ്രാക്ടീസ് ഉള്ളത് കുട്ടികൾക്ക്. രാവിലെ നമ്മൾ 6 മണി മുതൽ 8:30 വരെയും വൈകുന്നേരങ്ങളിൽ 4 മണി മുതൽ 6:30 വരെയും ആയിരിക്കും പ്രാക്ടീസ് നടക്കുക. ഇപ്പോൾ നിലവിൽ നമ്മൾ കളക്ട്രേറ്റ് ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ രാവിലെ നമ്മൾ പോലീസ് ഗ്രൗണ്ടും യൂസ് ചെയ്യാറുണ്ട്. സ്കൂളിൽ ജിം സൗകര്യങ്ങളുണ്ട്. പ്രീ കോമ്പറ്റീഷൻ ടൈമുകളിൽ നമ്മൾ 2 സെഷനാണ് ജിമ്മിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുക. കോമ്പറ്റീഷൻ ആവുന്ന സമയത്ത് ആ 2 എന്നുള്ളത് ഒന്നായിട്ട് നമ്മൾ ചുരുക്കും. കൂടുതൽ ഗ്രൗണ്ടിലേക്ക് കുട്ടികളെ ടാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സബ് ജൂനിയർ കാറ്റഗറി മുതൽ സീനിയർ കാറ്റഗറി വരെയുള്ള കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ക്യാമ്പിലുള്ളത്. എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡല്ല നമ്മൾ യൂസ് ചെയ്യൽ. തുടക്കക്കാർ 7 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടുതലായിട്ട് അവർ ടെക്നിക്കൽ ഏരിയകളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യല്. സീനിയേഴ്സിനെയോ അല്ലെങ്കിൽ ജൂനിയേഴ്സിൻ്റെയോ കൂടെ ചെയ്യാതെ അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അവരെ നോക്കാറുള്ളത്. ടൈം അവർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാരണം അവർ സ്റ്റാർട്ടിംഗ് ആണ്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർ വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് കടക്കാൻ പറ്റുള്ളൂ. ജൂനിയർ സീനിയർ ടീമുകളെ ടെക്നിക്കലി നല്ല സൗണ്ടായിട്ടുള്ള കുട്ടികളെ ഒരുമിച്ചും അല്ലാത്ത കുട്ടികളെ ഈ 7ഉം 8ഉം ക്ലാസ്സിലെ കുട്ടികളെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട്. സ്പോർട്സ് ഡയറക്ടറിന്റെ കീഴിലുള്ള ഈ കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ നമ്മളെ പരിശീലനം ആരംഭിക്കുന്നത് May മാസം മുതലാണ്. വേനലവധി കാലം കഴിഞ്ഞ് കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെ പോലെ 2 മാസം വേനലവധി നൽകാതെ 1 മാസം നേരത്തെ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് വിളിക്കുകയും ഓഫ് സീസൺ ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ആ സമയങ്ങളിൽ കുട്ടികളുടെ സ്ട്രെങ്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എയറോബിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം 1.5 മാസം ഓഫ് സീസൺ എന്നുള്ള രീതിയിൽ അവരുടെ സ്ട്രെങ്ത് പ്ലസ് എയറോബിക് കപ്പാസിറ്റി അതിന് നമ്മൾ വർക്ക് ചെയ്യും. അതിനുശേഷം പ്രീ കോമ്പറ്റീഷൻ എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ ഗെയിം റിലേറ്റഡ് ഫിറ്റ്നസ്സിലേക്ക് നമ്മൾ കെടുക്കുക. അതിനുശേഷം കോമ്പറ്റീഷൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ കുട്ടികളെ കൂടുതലായിട്ട് ടാക്ടിക്കൽ വർക്കുകളും കോമ്പിനേഷൻസും ഫുട്ബോളിനെ സംബന്ധിച്ച് യൂണിറ്റ് വൈസാണ് നമ്മൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ഡിഫൻസീവ് യൂണിറ്റ്, മിഡ്ഫീൽഡ് യൂണിറ്റ്, ഫോർവേഡ് യൂണിറ്റ്, ആ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആ സമയങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക യൂണിറ്റ് വൈസുള്ള മിസ്റ്റേക്കുകളും അവർക്ക് ഏതൊക്കെ ഏരിയകളിലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ സെഷൻസ് ആ ഏരിയയിൽ റിപ്പീറ്റഡ്ലായിട്ട് ചെയ്യിക്കും. അതിനുശേഷമാണ് നമ്മൾ 3 യൂണിറ്റും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റൈൽ ഓഫ് പ്ലേ ഉണ്ട്, ആ സ്റ്റൈൽ ഓഫ് പ്ലേയിൽ കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യും. ഈ സ്റ്റൈൽ ഓഫ് പ്ലേ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെ നല്ല ഗേൾസ് ടീമുകളും സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിലുള്ള ആൺകുട്ടികളുമായിട്ട് നമ്മൾ പ്രാക്ടീസ് മാച്ചുകൾ കളിക്കും. ആ മാച്ചുകളുടെ അടിസ്ഥാനത്തിൽ വീഡിയോ അനലൈസ് ചെയ്യും. അവരെ കളിക്കുന്ന വീഡിയോ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കും. അവരുടെ മിസ്റ്റേക്കുകൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് അടുത്ത പ്രാക്ടീസ് സെഷനുകളിലേക്ക് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും മിസ്റ്റേക്ക് വന്നിട്ട്

ഏരിയയിൽ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാം. സ്കൂളിന്റെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്നൊരു ടൂർണമെന്റ് സുബർദോ കപ്പാണ്. രണ്ടു വർഷം മുമ്പ് നമ്മുടെ സ്കൂളായിരുന്നു കേരളത്തിന് പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ നടന്ന സുബർദോ കപ്പിന്റെ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നത്. കഴിഞ്ഞ വർഷം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചെങ്കിലും ഫൈനൽ മത്സരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷെ ഈ ഒരു വർഷം വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഒരു വർഷം കേരളത്തിൽ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് നമ്മുടെ സ്കൂൾ തന്നെ പോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ളൊരു ഉറപ്പും ശുഭാപ്തി വിശ്വാസവും നമുക്കുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലുമാണ് നമ്മൾ. ആദ്യത്തെ ഒരു ടൂർണമെന്റ് സുബർദോ കപ്പ് തന്നെയാണ്. അതിനുശേഷം പല ഏജ് കാറ്റഗറിയിലുള്ള സ്കൂൾസ് മത്സരങ്ങളാണ് വരിക. ഇന്റർ ഡിസ്ട്രിക്ട് മത്സരങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെയാണ് കുട്ടികൾ പങ്കെടുക്കാറുള്ളത്. അതുപോലെ തന്നെ അസോസിയേഷൻ മത്സരങ്ങളും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ തിരുവല്ലയിൽ വെച്ച് നടന്ന സബ് ജൂനിയർ ഗേൾസ് കണ്ണൂർ അസോസിയേഷൻ ജില്ലാ ടീം രണ്ടാം സ്ഥാനം നേടുകയുണ്ടായി. അതിനകത്ത് 6 കുട്ടികൾ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. സംസ്ഥാന ഇന്റർ ഡിസ്ട്രിക്ട് മത്സരങ്ങളുടെ ഭാഗമായിട്ട് കേരള ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കുട്ടികളും നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പല ഏജ് കാറ്റഗറിയിൽ മത്സരിക്കാറുള്ളത്. നിലവിൽ 2 കുട്ടികൾ AFC ഏഷ്യൻ കപ്പിനുള്ള അണ്ടർ 17 ടീമിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒട്ടനവധി കുട്ടികൾ